കാലികളുമാണ് അടുക്ക ഹാജുമാറ്റില്ലാതൊക്കെ എന്നെ പാലക്കമിന്നൊക്കെ അക്കാവുമിന്ന് ഈ മെച്ചൂറ്റിൽ പോലെ കൂട്ടി കിഴക്കൊക്കെ ഞാൻ പാലക്കമിന്നൊക്കെ നല്ല ഒക്കലിമ കളിച്ചില്ല തെങ്ങന്മട്ട ആ പോകുന്ന വെച്ചപ്പോൾ ആ നൂറ് ഓക്സിമ്മട്ട ആ കമ്പനിക്ക് കട്ടിലെ ഓക്സിമ്മട്ട ആട്ടമാണ് കമ്പനി ഒട്ട കുഞ്ഞു മക്കോണിച്ചുള്ളി ആട്ടമാണ് ലവഴും അല്ലെ ലവഴു ഉള്ളി ഇല്ലെങ്കിൽ തികും ആ കമ്പനി കളക്കിലും ആട്ടമെന്ന തന്ന ആ പുവൻ്റെ വയറ്റുകളും ഉമ്മൻ ആഹമത്തിക്കും ഉള്ളുകുറ്റിൽ ചിന്തിട്ടോളക്ഷണി അളക്ഷണി അഹമത്തിക്കും ആളുകളുമ്മൻ ഇവക്കനെ കഴിയുമുട്ട ആ പിശുള്ളകച്ചമീൻ ഇവക്കാരുള്ള കത്തകാമി ഇല്ലെങ്കിൽ പങ്കളിച്ചുകളും കത്തകളൊക്കെ കത്തിട്ടില്ല അന്നതേക്ഷണി നമുക്കളകത്തുകാമി ചെയ്യാന് ആടെ വെച്ചോളങ്ങൾ തന്ന ആ പേരായിട്ടൊരു മന ആ ടൈമല് ഉനിക്കകച്ചിന്നഹമ തന്ന ഓ ഉച്ചിടുങ്ങോട്ട് പാലവിച്ചാട്ടാക്ക് ഉണിക്കാറിയ ആടേക്കങ്ങൻ ആ പോണിക്കുമി നുണ്ണിമി ചമട്ടുമിങ്ങ ചുമട്ടാക്കുല എല്ലാവരും ചെയ്യുക ഞാൻ ചെയ്ത് ശിക്ഷിക്കുന്നോ ശിക്ഷിക്കുകയില്ലോ ആട്ടം അങ്ങോട്ടൊക്കെ മണങ്ങും അക്കളെയും പൈസ തപ്പില്ല എല്ലാവരും ചെയ്യുക ആ ടൈം 1970 ക്കുന്നല്ല അല്ല ടോലും ലക്ഷ്യം ആട്ടവാ അങ്ങോട്ട് കഴിച്ചു ആട്ടവാ അല്ലെങ്കിൽ ലക്ഷ്യം ചെയ്യുക ആട്ടമാക്കളിയുമ്പ കുട്ടികൾ മണങ്ങി ആ കാവലി മകച്ച് കഴിഞ്ഞ ഈ വീട്ടിലോ ഈ വീട്ടിലോ ഡോക്ടർ പണിക്ക് ഡോക്ടർ അതല്ല ഡോക്ടർ ജീവിച്ചു കുട്ടികൾ മണങ്ങി നല്ല ജോലും ലോക്സിം ചെയ്യുക അമ്മ അവരുടെ മക്കൾ വിട്ടുകൊടി ആ പോകുന്നു പോകുന്നുള്ള വിട്ടുകൊട്ടിങ്ങി അവരുടെ മറ്റുമല്ല വിട്ടുകൊടി ഇല്ലങ്ങനെ അടക്കോണ അങ്ങനെ ഒക്കെ പിച്ചേ കഞ്ഞി അവനെ ഉച്ചിലങ്ങനെ ഇട്ടിക്കൊണ്ട അറിവി കഴിവ് മറ്റോ കുട്ടി കഴിയുന്ന കുട്ടി ലക്ഷ്യം മക്കുക അമ്മലോമ ഇരുമ കിഴങ്ങ സമാന ഞാനോട് ഇരുമ കിഴങ്ങ അവളെ ചുമ ഇഹലും മുന്നിലോ ഊമലു കൊളങ്ങിലോ അവളെ ചുമട്ട മാമ ൊക്കെ ആട്ട മക്കാക്കളിമ്മി വിഞ്ഞി അക്കളിമ്മ ആശിവുല് വിനങ്ങുനി ആട്ടമാനയുള്ള ഈകമി ആട്ടമാനിച്ചു വിനങ്ങുമാരളിഞ്ഞ കളക്ഷിമ്മട്ട ആട്ടമാന മേമോട്ട് വിഞ്ഞപ്പലങ്ങുമിട്ട ആനക്കുപ്പലങ്ങ ആട്ടമാനക്കുലിമ്മി അനുപ്തികശോദയങ്ങൾ മക്കൾ ഇല്ല വ്യക്തികൾ ഇക്കഴുകൊണ്ട മങ്ങാട്ട വ്യക്തികളോ അതും താങ്ങിച്ചുമി ആട്ടമാന് അന്നൊന്നില്ല കൈവിട്ടുള്ളത് ആട്ട മക്കളിപ്പിക്കപ്പെട്ടി നിനക്കവിടെ നിനക്കൊരു ക്ഷണിക്കവിടെ ഇല്ല ഇല്ലേ